0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ പ്രപഞ്ചം സീതാറാമിന്റെ പുല്ലാങ്കുഴൽ കച്ചേരി കേൾക്കാം. വയലിൻ എം ചന്ദ്രശേഖരൻ, മൃദംഗം ടി വി ഗോപാലകൃഷ്ണൻ, രഘുനായക എന്നാരംഭിക്കുന്നു രാഗം ഹംസധ്വനി, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to flute recital by Prabhanjam Sitaram. He is accompanied on the violin by Shri M. Chandrasekharan, on the mridangam by Shri T. V. Gopalakrishnan. He begins his flute recital with a composition of Saint Thyagaraja, Raghunayaka, in the rag Hamsadhwani, set to Aditaal.

0: രഘുനായക എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ രഘുനായക ഇൻ ദ രാഗ് ഹംസധ്വനി സെറ്റ് ടു ആദിതാൾ.
0: ഇനി മരിവേരെ എന്നാരംഭിക്കുന്നു രാഗം ആനന്ദ ഭൈരവി മിശ്രചാപ്പ് താളം ശ്യാമശാസ്ത്രികൾ കൃതി.
1: കണ്ടിന്യൂയിങ് ഹിസ് ഫ്ലൂട്ട് റിസൈറ്റൽ ഹി വിൽ നൗ പ്രസന്റ് എ കോമ്പസിഷൻ ഓഫ് ശ്യാമശാസ്ത്രി മരിവേരെ ഇൻ ദ രാഗ് ആനന്ദ ഭൈരവി സെറ്റ് ടു മിശ്രചാപ്പ് താൾ.

0: ആനന്ദ ഭൈരവി രാഗത്തിൽ മരിവേരെ എന്ന കീർത്തനമാണ് കേട്ടത്. മിശ്രചാപ്പ് താളം, ശ്യാമശാസ്ത്രികൾ കൃതി.
1: യു ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് ശ്യാമശാസ്ത്രി, മരിവേരെ. ഇൻ ദ രാഗ് ആനന്ദ ഭൈരവി, സെറ്റ് ടു മിശ്രചാപ്പ് താൾ.
0: ഇനി ദയമാടോ രംഗ എന്നാരംഭിക്കുന്നു. രാഗം കല്യാണി, ആദിതാളം പുരന്ദരദാസർ ദേവർനാമ.
1: Now listen to Devarnama of Purandaradasar. Dayamado Ranga. Indirag Kalyani, set to Adidal.

0: ദയമാടോ രംഗ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കല്യാണി, ആദിതാളം പുരന്ദരദാസർ, ദേവർനാമ.
1: യു ആർ ലിസ്ണിംഗ് ടു ദേവർനാമ ഓഫ് പുരന്ദരദാസർ. ദയമാടോ രംഗ ഇൻ ദ രാഗ് കല്യാണി, സെറ്റ് ടു ആദിതാൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രപഞ്ചം സീതാറാമിന്റെ പുല്ലാങ്കുഴൽ കച്ചേരി. വയലിൻ എം ചന്ദ്രശേഖരൻ, മൃദംഗം ടി വി ഗോപാലകൃഷ്ണൻ. ഇനി കലല നേർച്ചിന എന്നാരംഭിക്കുന്നു രാഗം ദീപകം, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: ദിസ് ഇസ് രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. യു ആർ ലിസ്ണിംഗ് ടു ഫ്ലൂട്ട് റിസൈറ്റൽ ബൈ പ്രപഞ്ചം സീതാറാം. ഹീസ് അക്കമ്പനീഡ് ഓൺ ദ വയലിൻ ബൈ ശ്രീ എം ചന്ദ്രശേഖരൻ ആൻഡ് ഓൺ ദ മൃദംഗം ബൈ ശ്രീ ടി വി ഗോപാൽ.

0: കലല നേർച്ചിന എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ദീപകം, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ. കലല നേർച്ചിന ഇൻ ദ രാഗ് ദീപകം, സെറ്റ് ടു ആദിതാൾ.
0: ഇനി മീ വല്ല എന്നാരംഭിക്കുന്നു. രാഗം കാപ്പി, ഖണ്ഡചാപ്പ് താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: നെക്സ്റ്റ് ഇസ് ഓൾസോ എ കമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ. മീ വല്ല ഇൻ ദ രാഗ് കാപ്പി, സെറ്റ് ടു ഖണ്ഡചാപ്പ് താൾ.

0: കാമ്പിരാഗത്തിൽ ത്യാഗരാജസ്വാമികൾ രചിച്ച മീ വല്ല എന്ന കീർത്തനമാണ് കേട്ടത്. ഖണ്ഡചാപ്പ് താളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, മീ വല്ല ഇൻ ദ രാഗ് കാപ്പി, സെറ്റ് ടു ഖണ്ഡചാപ്പ് താൾ.
0: അവസാനമായി ഇന്ദിരാ രമണു എന്നാരംഭിക്കുന്നു രാഗം കാനഡ. ആദിതാളം അന്നമാചാര്യർ കൃതി.
1: പ്രപഞ്ചം സീതാരാമ കൺക്ലൂഡ്സ് ഹിസ് ഫ്ലൂട്ട് റിസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ് അന്നമാചാര്യ, ഇന്ദിരാ രമണു ഇൻ ദ രാഗ് കാനഡ, സെറ്റ് ടു ആദിതാൾ.

0: കാനഡ രാഗത്തിൽ ഇന്ദിരാ രമണു എന്ന അന്നമാചാര്യർ കൃതിയാണ് കേട്ടത്. ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് അന്നമാചാര്യ, ഇന്ദിരാ രമണു, ഇൻ ദ രാഗ് കാനഡ, സെറ്റ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് പ്രപഞ്ചം സീതാറാമിന്റെ പുല്ലാങ്കുഴൽ കച്ചേരി, വയലിൻ എം ചന്ദ്രശേഖരൻ, മൃദംഗം ടി വി ഗോപാലകൃഷ്ണൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു ഫ്ലൂട്ട് റിസൈറ്റൽ ബൈ പ്രപഞ്ചം സീതാറാം. അക്കംപനിയിങ് ആർട്ടിസ്റ്റ് വർ ശ്രീ എം ചന്ദ്രശേഖരൻ ഓൺ ദ വയലിൻ ആൻഡ് ശ്രീ ടി വി ഗോപാലകൃഷ്ണൻ ഓൺ ദ മൃദംഗം. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ
0: ആകാശവാണി തിരുവനന്തപുരം.
1: ഫോർ ആഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH Indian സംഗീതത്തിനെ 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ടി എം കൃഷ്ണയുടെ സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ എസ് വരദരാജൻ, മൃദംഗം പൂങ്കുളം സുബ്രഹ്മണ്യം, ഗഞ്ചിറ ബി എസ് പുരുഷോത്തം, ത്യാഗരാജസ്വാമികൾ രചിച്ച ദാശരഥി നീ എന്ന് തുടങ്ങുന്ന കീർത്തനത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം തോടി ആദിതാളം.
2: This is Ragam 24/7 DTH, anytime, Indian music. Listen to Carnatic vocal recital by T.M. Krishna. He is accompanied on the violin by S. Varadarajan, on the mridangam by Pungula Subramaniam, and on the ganjira by B.S. Purushottam. T.M. Krishna begins his vocal recital with a composition of Saint Thyagaraja, Dasharadhini, in the ragam Todi, set to Adithalam.

0: ഇതുവരെ കേട്ടത് ടി എം കൃഷ്ണയുടെ സംഗീത കച്ചേരി. വയലിൻ എസ് വരദരാജൻ. മൃദംഗം പൂങ്കുളം സുബ്രഹ്മണ്യം. ഗഞ്ചിറ ബി എസ് പുരുഷോത്തം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് വോക്കൽ റിസൈറ്റൽ ബൈ ടി എം കൃഷ്ണ. Accompanying artists were S. Varadarajan on the violin, Pungula Subramaniam on the mridangam, and B. S. Purushottam on the ganjira. This program was contributed by All India Radio Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

ഇനി ശ്രീമാതൃഭൂതം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി കന്നഡ രാഗം മിശ്ര ചാപ്പുതാളം. ലിസൺ നൗ ടു ശ്രീമാതൃഭൂതം കമ്പോസ്ഡ് ബൈ മുത്തുസ്വാമി ദീക്ഷിതർ ഇൻ രാഗ് കന്നഡ സെറ്റ് ടു മിശ്ര ചാപ്പുതാളം.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ഡോക്ടർ ഇ എസ് മൈഥിലിയുടെ സംഗീത കച്ചേരി കേൾക്കാം. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. Now we bring you a vocal recital by Dr. E. S. Maithili. She is accompanied by C. S. Anurup on violin and K. Jayakrishnan on mridangam. Adim, Maya Malava Gaula Ragathil Thyagarajakriti, Tulasi Dala Enarambikkunnu, Rupakathalam. First item of this concert is in Raga Maya Malava Gaula, set to Rupakathala, composed by Thyagaraja. Item starts with Tulasi Dala.

നീമതിശ്ചല്ലക ആനന്ദ ഭൈരവിരാഗം ആദിതാളം മാതൃഭൂത യകൃതി. നീമതിശ്ചല്ലക ഇൻ രാഗ ആനന്ദ ഭൈരവി സെറ്റു ആദിതാള കമ്പോസ്ഡ് ബൈ മാതൃഭൂതയ്യ.

ഡോക്ടർ ഇ എസ് മൈഥിലി പാടുന്നതാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ഡോക്ടർ ഇ എസ് മൈഥിലി. ഷീസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം. നിധിചാല സുഖമ കല്യാണിരാഗം, മിശ്രചാപതാളം, ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഐറ്റം ഇസ് നിധിചാല സുഖമ ഇൻ രാഗ കല്യാണി, സെറ്റു മിശ്രചാപതാള, composed by Tyagaraja.

ഡോക്ടർ ഇ എസ് മൈഥിലിയുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ഡോക്ടർ ഇ എസ് മൈഥിലി. ഷീസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം. സുധാമയും അമൃതവർഷിണി രാഗം, രൂപകതാളം ഹരികേശനല്ലൂർ മുത്തയ്യ ഭഗവതർ കൃതി. നെക്സ്റ്റ് ഇസ് സുധാമയും എൻ രാഗ അമൃതവർഷിണി, സെറ്റ് രൂപകതാള, കമ്പോസ്ഡ് ബൈ ഹരികേശനല്ലൂർ മുത്തയ്യ ഭാഗവതർ.

ധ്യാനമേ ധന്യാസി രാഗം ആദിതാളം ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഐറ്റം ഈസ് ധ്യാനമേ ഇൻ ധന്യാസി രാഗ സെറ്റ് ടു ആദിതാള കമ്പോസ്ഡ് ബൈ ത്യാഗരാജ.

നന്ദനന്ദന രാഗമാലിക ആദിതാളം നാരായണ തീർത്ഥർ കൃതി. നെക്സ്റ്റ് ഇസ് എ കമ്പോസിഷൻ ബൈ നാരായണ തീർത്ഥർ. നന്ദനന്ദന ഇൻ രാഗമാലിക സെറ്റു ആദിതാളം.

വരുവായി, ബിഹാഗിരാഗം, ആദിതാളം, അംബുജം കൃഷ്ണ കൃതി. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് വരുവായ് ഇൻ രാഗ ബിഹാഗ് സെറ്റ് ടു ആദിതാള കമ്പോസ്ഡ് ബൈ അംബുജം കൃഷ്ണ.

ഇതുവരെ നിങ്ങൾ കേട്ടത് ഡോക്ടർ ഇ എസ് മൈഥിലി പാടിയ കൃതികൾ. സി എസ് അനിരു വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ഡോക്ടർ ഇ എസ് മൈഥിലി. ഷി വാസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം. രാഗം ഡി ടി എച്ച് ചാനലിന് വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24x7 DTH ചാനൽ. എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.